0: ഫർഹാദ്ക്ക് അടു ദിവഹി എഫ് എം
1: ദിവഹി
0: നായകു
2: നോദിഹ 1 മെഗാഹെർട്സ് ദിവഹി എഫ് എം.

ഈമാൻ വിജ്ജമീസകുന്നേ യബാമിഹും അല്ലാഹ തഖ്വാവരു ആശ അദി എകലാംഗ ഹദ്റത കുത്തംബുംഗെ മഗു തിയബാമിഹും ഇദേശ അദി എകലാംഗ മഗാ തിയബാമിഹും ജിഹാദ് കുറാശ ഐ തിയബാമിഹും ദിന്നവാ നസീബ് ലിമട്ടകേ.

ഹമകശ്വറും കാഫിറുമീഹും ഖിയാമത് ദുഹഗ അസാബും ഏവരും സലാമവ ഗത്മ എതകതിം ഫിദ്വ ദിനമറ്റക ബിംഗാവാ എമ്മെഹാ തകച്ചായ് അതി ഇത്രം എഹാ തകത്തെ ഏവരന്ന മിൽക്കുവഗം വി നമവെസ് ഏവരെങ്കെ കിബം കബൂലൻ നുഖ്രവീഹേ.

ഫഹെ അനിയാവിരു മഫഹും ഇബഹി വഖം കുറുമഫഹും തൗബാവ ഏനാഗ അമൽ ഇസ്ലാഹ് കൊഫി മീഹാ ദന്നാശ ഫഹെ ഹമ കശ്വറും അള്ളാഹു എമീഹാഗ മച്ച തൗബാ ലവ്വാനത്തെ ഹമ കശ്വറും അള്ളാഹു ഗിന ഗിനം ഫാഫു ഫുസ്സവാ റഹീം വന്ത റസ്കലാംഗേ.

0: ഹമകശ്വരം ഉടുതകായ ബിമുഗ വെരികം അവോഹ മിൽക്ക് വെഗിം വാകം തിബാ നുദന്നം ഹയ്യ എക്കലാംഗ ഇരാദ കുറവ്വാ മീഹക എക്കലാംഗ അജാബ് ദിവ്വത്തെ അതി എക്കലാംഗ ഇരാദ കുറവ്വാ മീഹക എക്കലാംഗ ഫാഫ ഫുസ്സവത്തെ അവോഹി കൊമ്മെ കമഗ്ഗ മച്ച കുളതും വന്ത റസ്കലാംഗെ
1: Divahi FM, Divahi Nayaku Numadiha 1 MHz
2: Alinor

ഈമാൻ വിജ്ജമീസക്കുന്നേ യബാമിഹും അല്ലാഹ തഖ്വാ വിരാഷ് അദി എകലാംഗ ഹദ്റത കുത്തംബുംഗ മഗു തബാമിഹും ഇദേശ് അദി എകലാംഗ മഗാ തബാമിഹും ജിഹാദ് കുറാഷ് ഐ തബാമിഹും ദിന്നവാ നസീബ് ലിമട്ടകേ.

ഹമകശ്വറും കാഫിറു മീഹും ഖിയാമത് ദുഹഗ അസാബും എവരൻ സലാമവ ഗത്മ ഇതകതിം ഫിദ്യ ദിനമറ്റക ബിംഗാവ എമ്മഹ തകച്ചായ് അതി ഇത്രം എഹ തകതി എവരൻ മിൽപഗം വി നമവസ് എവരംഗ കിബൻ കബൂലൻ നുക്രവീഹ അതി എവരൻ വേൻ ദിനവി അസാബ ഹട്ടേ.

വൈറൽ വൈബ്. Viral vibe. അസ്സലാമു അലൈക്കും. നോദിയക്കെ മെഗഹേർട്സ് ദിവഹി എഫ് എം കുറിയഗെന്ത വൈറൽ വൈബ് മിസിസ്ലാഗമുളി ആ ഷോയ്ഗ് ഫറാത്തും മർഹബ. മി ഹഫ്താഗ് വൈറൽ വൈബ് ഷോയാക്കി ഗവിസ് മി ബദൽ കൊല്ലി അൾഗുൺ ഫഹീദ. മ്യൂസിക് അടേഹംഗെ ആദഖാദിയൻ ആസ്വവ ബദൽ തക ബലായരു കുറിയാള ബലായരു മിയതു മിവണി മുളി ആ മ്യൂസിക്കി സഗാഫത്തെ ഉഫെദിഫ. കുറിയഗ മ്യൂസിക് അക്കി കെസെറ്റ് റോലക്കും സിഡിയക്കും നൂണി വൈനൽ റെക്കോർഡ് ഫത എച്ചക്കും അടുവഹ എച്ചെ. ഏറു മീഹു മുളി ആൽബമെ ഫെഷുണീ സുരെ നിമെന്തെൻ തരുതീബും അടുവഹ ഏകെ ബേരുകണുഗവ കുരെഹുൻ തക ലെന്തക ഫുങ്കൊ വിസ്നാ ഹെദി. എസമാ മിഹാർ ഫസ്തീ ഗൊസ്സി ഡിജിറ്റൽ സ്ട്രീമിയ ഖിദ്മത്തക്കായകു മിഹുരിഹാ കമെവണി പതലുവെഫ. മിയതു മ്യൂസിക് അക്കി കുട മഹുഫിയക്കായകു എത മില്യൻ ലവേൻ അടുവഹാലിവെ ഖിദ്മത്തെ. മീഗെ നതീജാഗെ ഗൊത്തു മ്യൂസിക് അക്കി മീഹാഗെ ദിരിയുളുമുഗെ കൊമ്മെ വകുതക ഗുളിഫവ ബാക്ക്ഗ്രൗണ്ട് അടക്കമ്മിവണി പതലുവെഫ. മി ഹഫ്താഗെ വൈറൽ വൈബ് ഗമി ബലാലനി ദിഹാസ് ഫൻസ്വേസ് വനാഹറുഗെ സ്ട്രീമിംഗ് ചാർട്ടക്കും എമ്മെ കുരിഹോദി ഫാഹക്കൊലവേ ലവതക. കെപോപ്ഗെ മഷൂർ ബേൻഡ് ബിടിഎസ്ഗെ മെമ്പർ ജിൻ ഏനാഗെ അസ്കരിയ ഹിദുമെ നിമ്മാലുമഫഹു എംബുരി മ്യൂസിക്കി ദായരം അയി എക്കോ നമക്കിയ വറുഗദ അൽബമക്കായകുക. മി ആൽബംഗെ ഹിമെനെ ഡോണ്ട് സേ യു ലവ് മീ അക്കി ഏകെ തെരെൻ ഫാഹക്കൊലവേ ലവേ. ಮಿಲವೆಯ ಸ್ಪೋಟಿಫೈಗ ಸತೇಕ ಫನ್ಸಾಸ್ ಮಿಲಿಯನವರೆ ಗಿನ ಸ್ಟ್ರೀಮ್ಸ್ ವನಿ ಲಿಬಿಫಾ. ಸಿಂಗಪೂರ್ಗೆ ಹಿಕ್ಯಾ ಮಂಜರುತಕೆ ಫೆನಿಗೆಂದ ಮಿಲವೆಯಾಗೆ ಮ್ಯೂಸಿಕ್ ವಿಡಿಯೋಯಿಂಗ್ ಮಶೂರ್ ಬತಲ ಶಿನ್ ಸೇಕ್ ಯಾಂಗ್ ಫೆನಿಗೆಂದಿಯುಮಕಿ ಮಿ ಉಫೆದ್ದುಮ ಲಿಬುಣು ಇತುರು ಫುರಿಹಮ ಕಮೆಕ್ಕಮ ಫೇನುಂದೆಕೆ. ಮಿಲವೆಯ ಜಿನ್ನವಣಿ ದಿಹಾಸ್ ಫನ್ಸೇಸ್ ವನಾಹರುಗೆ ಮಾಮಾ ಅವಾರ್ಡ್ಸ್ಗ ಎಮ್ಮೆಮೊಳು ಫಿರಿಹೆನ್ ಸೋಲೋ ಆರ್ಟಿಸ್ಟ್ಗೆ ಅವಾರ್ಡ್ ಲಿಬಿಫಾ.

0: വൈറൽ വൈബ്.
1: കേപ്പൊപ്പ് ദുനിയേഗ മഷൂർ ജെനിഗെ ലൈക് ജെനി ഫാഹക്കുരവുണി ബ്രസീൽഗെ ഫങ്ക് റിദമ കേപ്പൊപ്പ് എക്കൊല്ലാകെ ഉഫദ്ദാഫവാ തഫാത് മ്യൂസിക്കെ ഗൊതുക ഫസതേക മിലിയനവുരെഗ്ഗിന സ്ട്രീംസ് ഹോദി മിലവയാഗെ മ്യൂസിക് വീഡിയോ ഫിനികെന്ദനി ഫ്യൂച്ചറിസ്റ്റിക് മൻസറുതകെ ಮಿಲಾವಿಯ ದೇಹಾಸ್ ಫಾನ್ಸೇಸ್ ವನಾಹರುಗೆ ಬಿಲ್ ಬೋರ್ಡ್ ಮ್ಯೂಸಿಕ್ ಅವಾರ್ಡ್ಸ್ ಗ ಬೆಸ್ಟ್ ಸೋಲೋ ಕೇಪಪ್ ಸಾಂಗ್ ಗೆ ಅವಾರ್ಡ್ ಬನ್ನಿಲಿ ಬಿಫಾ.

0: വൈറൽ വൈബ്. വൈറൽ വൈബ്.
1: സബ്രീനാ കാർപെന്റർഗെ മെയിൻ ചൈൽഡക്കി ഹസത്തേക ഹദ്യ 4 മില്യൺ സ്ട്രീംസ് ഹോദി കാമയാബ് ലവേ. മിലവാഗ ഏനാവണി ലോബിഗെ ഗുളുന്തോഗ ഫിരിഹെനുഗെ ഫറാതും ഫെന്ന സിഫതക ജോകു ജഹാഫ. ജെൻസിഗെ മെതുഗ മിലവ ഇഹ മഗ്പൂലുവി എഹെൻകമവെസ് വെദാനെ. മിലവേ 2005 വനാഹറുഗെ ടീൻ ചോയ്സ് എവോർഡ്സ്ഗ ചോയ്സ് സമസോങ്ഗെ എവോർഡ് വണി ലിബിഫ. മീ സബ്രീനാ അമില്യ കോ പ്രൊഡ്യൂസ് കുറി ഫുരതമ ലവ് വിസ്മേ.
2: ഓ ബോയ്.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായി.
1: നോദിയ എക്കെ മെഗാഹെർട്സ്, ദിവഹി എഫ് എം.